0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ഭൂകമ്പബാധിതരായ കൊളംബിയൻ ജനതയ്ക്ക് സാമീപ്യമറിയിച്ച് ലിയോ 14 പാപ്പ. കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ വേദന അനുഭവിക്കുന്ന ജനതയ്ക്ക് തന്റെ പ്രാർത്ഥനകളും സാമീപ്യവും വാഗ്ദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ടെലിഗ്രാം സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി കൊളംബിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ ഹാവിയറിന് അയച്ചു. മരണമടഞ്ഞവരുടെ നിത്യവിശ്രമത്തിനായും ദുരിതമനുഭവിക്കുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിനായും പാപ്പ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെന്ന് സന്ദേശത്തിൽ എടുത്തു പറയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്ന ബന്ധുക്കൾക്ക് പാപ്പായുടെ അനുശോചനവും അറിയിച്ചു. എല്ലാവർക്കും തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകുകയും ഈ വിഷമസന്ധിയിൽ വിവിധ സേവനങ്ങളിൽ അർപ്പണബോധത്തോടെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താൽ കൊളംബിയൻ ജനതയുടെ മേൽ ആത്മീയ ശക്തിയുടെയും ക്രിസ്തീയ പ്രത്യാശയുടെയും ദാനങ്ങൾ ചൊരിയപ്പെടുമാറാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. സാങ്കേതികവിദ്യയെ നിരായുധമാക്കി സമാധാനത്തിനുള്ള സേവനമാക്കി മാറ്റുക. 2027 സമാധാന ദിന സന്ദേശ പ്രമേയം. 2027 ജനുവരി മാസം 1 ആഘോഷിക്കുന്ന 60 ആഗോള സമാധാന ദിനത്തോടനുബന്ധിച്ച് ലിയോ 14 പാപ്പായുടെ സന്ദേശത്തിന്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചു. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയാണ് പ്രമേയത്തെ സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. സാങ്കേതികവിദ്യയെ നിരായുദ്ധീകരിക്കുക, സമാധാനത്തെ സേവിക്കുക, രാഷ്ട്രീയം ഒരു മുൻകരുതൽ ഉത്തരവാദിത്വം എന്നതാണ് സമാധാന ദിന സന്ദേശപ്രമേയം. ഈ പ്രമേയത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെടുന്നവരുടെ ധാർമ്മികമായ കടമകളിലേക്ക് പരിശുദ്ധ പിതാവ് ശ്രദ്ധ ക്ഷണിക്കുന്നുവെന്ന് ഡിക്കസ്റ്ററിയുടെ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ മനുഷ്യന്റെ അന്തസ്സ് പ്രോത്സാഹിപ്പിക്കുവാനും സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകുവാനും ഈ പ്രമേയം മനുഷ്യരാശിയെ മുഴുവൻ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. സൈനിക തിരഞ്ഞെടുപ്പുകൾ നിർമ്മിത ബുദ്ധിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ജനങ്ങളുടെ ജീവിതവും ജനങ്ങൾക്കിടയിലെ സഹവർത്തിത്വവും ഉൾപ്പെടുന്ന പശ്ചാത്തലങ്ങളിൽ മനുഷ്യന്റെ ഉത്തരവാദിത്വവും മാനുഷിക തത്വങ്ങളും സംരക്ഷിക്കുവാൻ കഴിവുള്ള കരാറുകൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പരിശുദ്ധ പിതാവിന്റെ അന്താരാഷ്ട്ര സമൂഹങ്ങളോടുള്ള അഭ്യർത്ഥനയും ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിക്കസ്റ്ററിയുടെ വാർത്താക്കുറിപ്പിൽ അടിവരയിട്ട് പറയുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന് 2000 ജോർദാനിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നും യേശു മാമോദിസ സ്വീകരിച്ചിട്ട് 2000 പൂർത്തിയാകുന്ന 2030 വിപുലമായ തീർത്ഥാടന പരിപാടികൾക്ക് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് ജോർദാൻ രാജാവ് അബ്ദുള്ള 2 നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ദേശീയ സമിതിയുടെ ആദ്യ യോഗം പ്രധാനമന്ത്രി ജാഫർ ഹസന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്നു. ക്രൈസ്തവ സഭാ നേതാക്കളുടെ കൌൺസിൽ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനും ആഘോഷങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കുന്നതിനും യോഗം തീരുമാനിച്ചു. സമാധാനം, സ്നേഹം, സഹവർത്തിത്വം എന്നിവയുടെ ആഗോള കേന്ദ്രമായി ജോർദാനെ അടയാളപ്പെടുത്തുന്നതിനൊപ്പം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ തീർത്ഥാടകരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി രാജ്യത്തെ മാറ്റുകയാണ് ഈ ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊളംബിയയിൽ ശക്തമായ ഭൂചലനം. രാഷ്ട്രം ഗുരുതര പ്രതിസന്ധിയിൽ. ഓഗസ്റ്റ് മാസം 10 പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 132 ആളുകൾ മരിക്കുകയും 570 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. ദുരന്തത്തെ തുടർന്ന് പ്രസിഡന്റ് അബെലാർദോ ദെ ലാ എസ്പ്രിയെജ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചോക്കോ പ്രവിശ്യയിലെ സാൻ ഹോസേ ദെൽ പാൽമർ പ്രഭവ കേന്ദ്രമായുണ്ടായ ഈ ഭൂചലനം 1979 ശേഷം കൊളംബിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമാണ്. യമനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. യമനിലെ ചെങ്കടൽ തീരത്തുള്ള തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ മോക്കയിൽ ഹൂതി വിമതർ നടത്തിയ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ നാല് സൈനികരും മൂന്ന് സാധാരണക്കാരും ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു. ബാബ് എൽ മന്ദേബ് കടലിടുക്കിന് സമീപം നടന്ന ഈ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റതായും സൈനിക പോസ്റ്റുകൾക്കും ജനവാസ മേഖലകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 29 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സോളമൻ എഴുതിയതും അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാണ്ട് 300 വർഷങ്ങൾക്കു ശേഷം യൂദാ രാജാവായ ഹെസക്കിയയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോളമന്റെ ഉദ്ബോധനപരമായ മറ്റ് സുഭാഷിത അധ്യായങ്ങളോട് ചേർത്തുവയ്ക്കപ്പെട്ടതുമായ 29 അധ്യായമാണ് നമുക്കു മുന്നിലുള്ളത്. സോളമന്റെ ഉദ്ബോധനകൃതികളുടെ പൊതുവായ ശൈലിയിൽ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ മത വർഗ ദേശവ്യത്യാസങ്ങളില്ലാതെ യുവജനങ്ങൾക്കും ജ്ഞാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് ഇവിടെയും നമുക്ക് കാണാനാകുന്നത്. സാമൂഹിക ജീവിതത്തിലേക്കു വേണ്ട സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ അധ്യായത്തിന്റെ 27 വാക്യങ്ങളിലായി തിരുത്തലുകൾ സ്വീകരിച്ചും ആത്മനിയന്ത്രണത്തോടെയും വളരാനും ഉത്തരവാദിത്വപൂർവം തങ്ങളുടെ നിയോഗങ്ങളും പ്രവർത്തനങ്ങളും നിറവേറ്റാനും സത്യസന്ധതയിലും നീതിബോധത്തിലും വളരാനും വിശ്വാസപൂർവം ജീവിക്കാനും ഉൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങളാണ് നാം കണ്ടുമുട്ടുന്നത്. മാതാപിതാക്കളും മക്കളും ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളും സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിച്ചുകൊണ്ട് തുടർച്ചയായി അവ ലഭിച്ചിട്ടും അവയ്ക്കു വഴങ്ങാതെ മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിലേക്കു പതിക്കുമെന്ന പ്രസ്താവനയോടെയാണ് സോളമൻ ഈ അധ്യായം ആരംഭിക്കുന്നത്. മക്കളുടെ നല്ല വളർച്ചയിൽ മാതാപിതാക്കൾക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായത്തിന്റെ വിവിധ ഇടങ്ങളിൽ സോളമൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നുവെന്നും വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ധൂർത്തടിക്കുന്നുവെന്നുമുള്ള 3 വാക്യവും താഠനവും ശാസനവും ജ്ഞാനം പകർന്നുകൊടുക്കുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തിവെക്കുന്നു എന്ന 15 വാക്യവും ഉദ്ബോധനം സ്വീകരിച്ച് ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നവയാണ്. മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും എന്ന വചനവും ഇതേ ചിന്തയാണ് മുന്നോട്ടുവയ്ക്കുന്നത്. നേതൃത്വവും നീതിബോധവും വ്യക്തികളുടെയും രാഷ്ട്രത്തിന്റെയും ശരിയായ വളർച്ചയിലും പുരോഗതിയിലുമുള്ള മുന്നേറ്റത്തിന് രാജ്യ സാമൂഹ്യ കുടുംബ നേതൃത്വങ്ങളിൽ ഉണ്ടാകേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ അധ്യായത്തിൽ സോളമൻ മുന്നോട്ടു വയ്ക്കുന്ന ചിന്തകളിൽ മറ്റൊന്ന്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണം നീതിബോധമാണ്. ജനത്തിന്റെ സന്തോഷവും ദുഃഖവും നേതൃത്വത്തിലുള്ളവരുടെ ഭരണത്തിലെ നീതിയോട് അനുരൂപപ്പെട്ടിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ നീതിയുള്ള രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നുവെന്നും ജനത്തെ അമിതമായി ചൂഷണം ചെയ്ത് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നു. ദരിദ്രരുടെ അവകാശങ്ങൾ ശ്രദ്ധിക്കാത്ത ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ തന്നെ കുരുക്കിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന സുഭാഷിതം ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്നത് അധികാരസ്ഥാനം നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ടതാണെന്നും വചനം ഉദ്ബോധിപ്പിക്കുന്നു. നീതിമാന്മാരും അനീതി പ്രവർത്തിക്കുന്നവരും ദുഷ്ടരും സന്മാർഗികളും പരസ്പരം വെറുക്കുന്നുവെന്ന അവർക്ക് യോജിച്ചു പോകാനാകില്ലെന്ന സത്യവും സോളമൻ വ്യക്തമാക്കുന്നുണ്ട്. ഭരണാധിപനുണ്ടാകേണ്ട വിവേകത്തെക്കുറിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അസത്യത്തിന് ചെവികൊടുക്കുമ്പോൾ അവന്റെ സേവകർ കൂടുതൽ ദുഷ്ടരായിത്തീരുമെന്ന് സോളമൻ ഉദ്ബോധിപ്പിക്കുന്നു. ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന അവൻ എന്നാൽ അവരുടെ അധപ്പതനം നീതിമാന്മാർ കാണുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. പ്രവചനം: മുന്നറിയിപ്പുകൾ ഇല്ലാത്തയിടത്ത് ജനം നിയന്ത്രണം വിടിഞ്ഞു പ്രവർത്തിക്കുമെന്ന് പഠിപ്പിക്കുന്ന സോളമൻ നിയമം പാലിക്കുന്നവനെ അനുഗ്രഹീതനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജഭരണത്തിൽ മാത്രമല്ല സമൂഹങ്ങളിലും കുടുംബങ്ങളിലും നേതൃനിരയിലുള്ളവർ സമാനമായ വിവേകം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന സുഭാഷിതം ഭൃത്യരെ നിയന്ത്രിക്കുന്നതിലും ശരിയായ ശിക്ഷണം നൽകുന്നതിലും ശ്രദ്ധ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് മാത്രം നിയന്ത്രണവും അനുസരണവും കൊണ്ടുവരിക എളുപ്പമാകില്ലെന്ന് എഴുതുന്ന സോളമൻ ഭൃത്യരോടുള്ള അമിതമായ ദാക്ഷിണ്യവും ദയയും
സ്വന്തമായുള്ളതൊക്കെ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് ഒരുവനെ കൊണ്ടുപോകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സമൂഹജീവിതവും വ്യക്തികളിലെ ഗുണങ്ങളും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ നന്മതിന്മകൾ മറ്റുള്ളവരുടെയും പൊതുസമൂഹത്തിന്റെയും ജീവിതത്തെക്കൂടി ബാധിക്കുന്നതാണെന്ന ഉദ്ബോധനവും സോളമൻ ഈ അധ്യായത്തിൽ മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. അയൽക്കാരനോട് അനാവശ്യമായി മുഖസ്തുതി പറയുന്നത് ഒരു കിണിയാണെന്ന്, അത് സ്വാർത്ഥതാൽപര്യത്തോടെയുള്ളതും അയൽക്കാരന്റെ പതനത്തിന് കാരണമാകുന്നതുമാകാമെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനികൾ ക്രോധത്തെ നിയന്ത്രിച്ചും അകറ്റിയും ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ പരിഹാസകനും ഭോഷനും അതിനെ അനിയന്ത്രിതമായി അഴിച്ചുവിടുന്നുവെന്നും നഗരത്തിന് തീവയ്ക്കുന്നതിനു തുല്യം സമാധാനം ഇല്ലാതാക്കുന്നുവെന്നും രോഷവും കോപവും നിറഞ്ഞവൻ കലഹം ഇളക്കിവിടുകയും അതിക്രമങ്ങൾ വരുത്തിവയ്ക്കുകയും ചെയ്യുന്നുവെന്നും ഉദ്ബോധിപ്പിക്കുന്ന സോളമൻ ജ്ഞാനിക്കും ഭോഷർക്കുമിടയിൽ സമാധാനപൂർണമായ പരസ്പരബന്ധം ഉണ്ടാവുക എളുപ്പമല്ലെന്ന് എഴുതുന്നു. ദുഷ്ടരും രക്തദാഹികളുമായ മനുഷ്യർ നിർദോഷനെ വെറുക്കുകയും അവന്റെ ജീവനെ വേട്ടയാടുകയും ചെയ്യുന്നു. കള്ളന്മാർക്കിടയിൽ നീണ്ടുനിൽക്കുന്ന പങ്കാളിത്തം എളുപ്പമല്ലെന്നും അവരുടെ സത്യവും വാഗ്ദാനങ്ങളും ഗൗരവതരമായി എടുക്കരുതെന്നും സുഭാഷിതം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൈവം മനുഷ്യർക്ക് സമാനമായ അവസരങ്ങളും കഴിവുകളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദരിദ്രന്റെയും അവനെ പീഡിപ്പിക്കുന്നവന്റെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണെന്ന് സോളമൻ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാതോരാതെ സംസാരിക്കുന്നവനേക്കാൾ നിശബ്ദനായിരിക്കുന്ന ഭോഷന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് സുഭാഷിതം പഠിപ്പിക്കുന്നു. അഹങ്കാരം പതനത്തിനും വിനയം ബഹുമതിക്കും കാരണമാകുമെന്നും സോളമൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരും കർത്താവും വ്യക്തിജീവിതവും. സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തിലെ നന്മതിന്മകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സോളമൻ സുഭാഷിത ഗ്രന്ഥത്തിലെ പൊതുവായ ശൈലിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി കർത്താവിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടി ഈ അധ്യായത്തിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള ബഹുമാനവും പരിഗണനയുമൊക്കെ വിലമതിക്കുന്ന സുഭാഷിതം എന്നാൽ അമിത ഭയവും പരിഗണനയും ഒരുവന്റെ ജീവനെ തെറ്റായ രീതിയിൽ നയിക്കുന്ന ഒരു കെണിയാണെന്നും കർത്താവിൽ വിശ്വാസമർപ്പിച്ചുള്ള ജീവിതമാണ് സുരക്ഷിതമെന്നും പഠിപ്പിക്കുന്നു. സമാനമായി ഭരണാധിപന്റെ പ്രീതിക്കുവേണ്ടിയല്ല, യഥാർത്ഥ നീതിയുടെ ഉറവിടമായ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹത്തിനായാണ് പരിശ്രമിക്കേണ്ടതെന്നും സോളമൻ എഴുതിവയ്ക്കുന്നുണ്ട്. മനുഷ്യരെ ഭയക്കുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടതെന്നാണ് വചനം ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉപസംഹാരം. സുഭാഷിത പുസ്തകത്തിന്റെ തനതായ ശൈലിയിൽ യുവജനങ്ങൾക്കും അറിവു തേടുന്നവർക്കുമുള്ള ഉദ്ബോധനം തുടരുന്ന സോളമൻ തിരുത്തലുകൾ സ്വീകരിച്ച് ആത്മനിയന്ത്രണം പാലിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ അധ്യായത്തിൽ എടുത്തുകാണിക്കുന്നതെന്ന് നാം കണ്ടു. വ്യക്തിപരമായ തീരുമാനങ്ങളും പ്രവൃത്തികളും മറ്റുള്ളവരുടെയും പൊതുസമൂഹത്തിന്റെയും ജീവിതത്തെക്കൂടി ബാധിക്കുന്നതാണെന്നും അതുകൊണ്ടുതന്നെ എല്ലാവരും, പ്രത്യേകിച്ച് നേതൃനിരയിലുള്ളവർ, അവർ ഭരണാധിപരാകട്ടെ, സമൂഹത്തിലെ നേതൃത്വങ്ങളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, തങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ടവരെ ശരിയായ രീതിയിൽ ഉദ്ബോധിപ്പിക്കാനും ഉത്തരവാദിത്വപൂർവം തിരുത്താനും നീതിപൂർവം നയിക്കാനുമുള്ള തങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാനെന്നും സോളമൻ പറഞ്ഞുതരുന്നുണ്ട്. വചനം മുന്നോട്ടുവയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ വിനയപൂർവം സ്വീകരിക്കുകയും മനുഷ്യരിലെന്നതിനേക്കാൾ ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ടു പോവുകയും വാക്കുകളിലും പ്രവൃത്തികളിലും നന്മയും സത്യസന്ധതയും നീതിയും ഉത്തരവാദിത്വബോധവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൻ ഈ വാക്കുകൾ നമുക്കും പ്രേരണയാകട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ഭൂകമ്പ ബാധിതരായ കൊളംബിയൻ ജനതയ്ക്ക് സാമീപ്യമറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ. കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ വേദന അനുഭവിക്കുന്ന ജനതയ്ക്ക് തന്റെ പ്രാർത്ഥനകളും സാമീപ്യവും വാഗ്ദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ ടെലിഗ്രാം സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി കൊളംബിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ ഹാവിയറിന് അയച്ചു. മരണമടഞ്ഞവരുടെ നിത്യവിശ്രമത്തിനായും ദുരിതമനുഭവിക്കുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിനായും പാപ്പ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെന്ന് സന്ദേശത്തിൽ എടുത്തു പറയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്ന ബന്ധുക്കൾക്ക് പാപ്പായുടെ അനുശോചനവും അറിയിച്ചു. എല്ലാവർക്കും തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകുകയും ഈ വിഷമസന്ധിയിൽ വിവിധ സേവനങ്ങളിൽ അർപ്പണബോധത്തോടെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താൽ കൊളംബിയൻ ജനതയുടെ മേൽ ആത്മീയ ശക്തിയുടെയും ക്രിസ്തീയ പ്രത്യാശയുടെയും ദാനങ്ങൾ ചൊരിയപ്പെടുമാറാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. സാങ്കേതികവിദ്യയെ നിരായുധമാക്കി സമാധാനത്തിനുള്ള സേവനമാക്കി മാറ്റുക. 2027 സമാധാന ദിന സന്ദേശ പ്രമേയം. 2027 ജനുവരി മാസം 1-ാം തീയതി ആഘോഷിക്കുന്ന 60-ാമത് ആഗോള സമാധാന ദിനത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പായുടെ സന്ദേശത്തിന്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചു. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയാണ് പ്രമേയത്തെ സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. സാങ്കേതികവിദ്യയെ നിരായുദ്ധീകരിക്കുക, സമാധാനത്തെ സേവിക്കുക, രാഷ്ട്രീയം ഒരു മുൻകരുതൽ ഉത്തരവാദിത്വം എന്നതാണ് സമാധാന ദിന സന്ദേശ പ്രമേയം. ഈ പ്രമേയത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെടുന്നവരുടെ ധാർമ്മികമായ കടമകളിലേക്ക് പരിശുദ്ധ പിതാവ് ശ്രദ്ധ ക്ഷണിക്കുന്നുവെന്ന് ഡിക്കസ്റ്ററിയുടെ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ മനുഷ്യന്റെ അന്തസ്സ് പ്രോത്സാഹിപ്പിക്കുവാനും സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകുവാനും ഈ പ്രമേയം മനുഷ്യരാശിയെ മുഴുവൻ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. സൈനിക തിരഞ്ഞെടുപ്പുകൾ നിർമ്മിത ബുദ്ധിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ജനങ്ങളുടെ ജീവിതവും ജനങ്ങൾക്കിടയിലെ സഹവർത്തിത്വവും ഉൾപ്പെടുന്ന പശ്ചാത്തലങ്ങളിൽ മനുഷ്യന്റെ ഉത്തരവാദിത്വവും മാനുഷിക തത്വങ്ങളും സംരക്ഷിക്കുവാൻ കഴിവുള്ള കരാറുകൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പരിശുദ്ധ പിതാവിന്റെ അന്താരാഷ്ട്ര സമൂഹങ്ങളോടുള്ള അഭ്യർത്ഥനയും ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിക്കസ്റ്ററിയുടെ വാർത്താക്കുറിപ്പിൽ അടിവരയിട്ട് പറയുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന് 2000 വർഷങ്ങൾ ജോർദാനിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നും യേശു മാമോദിസ സ്വീകരിച്ചിട്ട് 2000 വർഷങ്ങൾ പൂർത്തിയാകുന്ന 2030-ാം ആണ്ടിൽ വിപുലമായ തീർത്ഥാടന പരിപാടികൾക്ക് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് ജോർദാൻ രാജാവ് അബ്ദുള്ള 2-ാമന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ദേശീയ സമിതിയുടെ ആദ്യ യോഗം പ്രധാനമന്ത്രി ജാഫർ ഹസന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്നു. ക്രൈസ്തവ സഭാ നേതാക്കളുടെ കൌൺസിൽ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനും ആഘോഷങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കുന്നതിനും യോഗം തീരുമാനിച്ചു. സമാധാനം, സ്നേഹം, സഹവർത്തിത്വം എന്നിവയുടെ ആഗോള കേന്ദ്രമായി ജോർദാനെ അടയാളപ്പെടുത്തുന്നതിനൊപ്പം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ തീർത്ഥാടകരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി രാജ്യത്തെ മാറ്റുകയാണ് ഈ ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊളംബിയയിൽ ശക്തമായ ഭൂചലനം. രാഷ്ട്രം ഗുരുതര പ്രതിസന്ധിയിൽ. ഓഗസ്റ്റ് മാസം 10-ാം തീയതി പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 132-ലധികം ആളുകൾ മരിക്കുകയും 570 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. ദുരന്തത്തെ തുടർന്ന് പ്രസിഡന്റ് അബെലാർദോ ദെല എസ്പ്രിയെജ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചോക്കോ പ്രവിശ്യയിലെ സാൻ ഹോസേ ദെൽ പാൽമർ പ്രഭവ കേന്ദ്രമായുണ്ടായ ഈ ഭൂചലനം 1979 ശേഷം കൊളംബിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമാണ്. യമനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. യമനിലെ ചെങ്കടൽ തീരത്തുള്ള തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ മോക്കയിൽ ഹൂതി വിമതർ നടത്തിയ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ നാല് സൈനികരും മൂന്ന് സാധാരണക്കാരും ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു. ബാബ് എൽ മന്ദേബ് കടലിടുക്കിന് സമീപം നടന്ന ഈ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റതായും സൈനിക പോസ്റ്റുകൾക്കും ജനവാസ മേഖലകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 29 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സോളമൻ എഴുതിയതും അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാണ്ട് 300 വർഷങ്ങൾക്കു ശേഷം യൂദാ രാജാവായ ഹെസക്കിയയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോളമന്റെ ഉദ്ബോധനപരമായ മറ്റ് സുഭാഷിത അധ്യായങ്ങളോട് ചേർത്തുവയ്ക്കപ്പെട്ടതുമായ 29 അധ്യായമാണ് നമുക്ക് മുന്നിലുള്ളത്. സോളമന്റെ ഉദ്ബോധന കൃതികളുടെ പൊതുവായ ശൈലിയിൽ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ മത വർഗ ദേശവ്യത്യാസങ്ങളില്ലാതെ യുവജനങ്ങൾക്കും ജ്ഞാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് ഇവിടെയും നമുക്ക് കാണാനാകുന്നത്. സാമൂഹിക ജീവിതത്തിലേക്കു വേണ്ട സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ അധ്യായത്തിന്റെ 27 വാക്യങ്ങളിലായി തിരുത്തലുകൾ സ്വീകരിച്ചും ആത്മനിയന്ത്രണത്തോടെയും വളരാനും ഉത്തരവാദിത്വപൂർവം തങ്ങളുടെ നിയോഗങ്ങളും പ്രവർത്തനങ്ങളും നിറവേറ്റാനും സത്യസന്ധതയിലും നീതിബോധത്തിലും വളരാനും വിശ്വാസപൂർവം ജീവിക്കാനും ഉൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങളാണ് നാം കണ്ടുമുട്ടുന്നത്. മാതാപിതാക്കളും മക്കളും ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളും സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിച്ചുകൊണ്ട് തുടർച്ചയായി അവ ലഭിച്ചിട്ടും അവയ്ക്കു വഴങ്ങാതെ മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിലേക്കു പതിക്കുമെന്ന പ്രസ്താവനയോടെയാണ് സോളമൻ ഈ അധ്യായം ആരംഭിക്കുന്നത്. മക്കളുടെ നല്ല വളർച്ചയിൽ മാതാപിതാക്കൾക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായത്തിന്റെ വിവിധ ഇടങ്ങളിൽ സോളമൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നുവെന്നും വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ധൂർത്തടിക്കുന്നുവെന്നുമുള്ള 3 വാക്യവും താഠനവും ശാസനവും ജ്ഞാനം പകർന്നുകൊടുക്കുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തിവെക്കുന്നു എന്ന 15 വാക്യവും ഉദ്ബോധനം സ്വീകരിച്ച് ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നവയാണ്. മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും എന്ന വചനവും ഇതേ ചിന്തയാണ് മുന്നോട്ടു വയ്ക്കുന്നത്. നേതൃത്വവും നീതിബോധവും വ്യക്തികളുടെയും രാഷ്ട്രത്തിന്റെയും ശരിയായ വളർച്ചയിലും പുരോഗതിയിലുമുള്ള മുന്നേറ്റത്തിന് രാജ്യ സാമൂഹ്യ കുടുംബ നേതൃത്വങ്ങളിൽ ഉണ്ടാകേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ അധ്യായത്തിൽ സോളമൻ മുന്നോട്ടു വയ്ക്കുന്ന ചിന്തകളിൽ മറ്റൊന്ന്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണം നീതിബോധമാണ്. ജനത്തിന്റെ സന്തോഷവും ദുഃഖവും നേതൃത്വത്തിലുള്ളവരുടെ ഭരണത്തിലെ നീതിയോട് അനുരൂപപ്പെട്ടിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ നീതിയുള്ള രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നുവെന്നും ജനത്തെ അമിതമായി ചൂഷണം ചെയ്ത് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നു. ദരിദ്രരുടെ അവകാശങ്ങൾ ശ്രദ്ധിക്കാത്ത ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെത്തന്നെ കുരുക്കിലാക്കുമെന്ന് മുന്നറിയിപ്പു നൽകുന്ന സുഭാഷിതം ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്നത് അധികാരസ്ഥാനം നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ടതാണെന്നും വചനം ഉദ്ബോധിപ്പിക്കുന്നു. നീതിമാന്മാരും അനീതി പ്രവർത്തിക്കുന്നവരും ദുഷ്ടരും സന്മാർഗികളും പരസ്പരം വെറുക്കുന്നുവെന്ന അവർക്ക് യോജിച്ചു പോകാനാകില്ലെന്ന സത്യവും സോളമൻ വ്യക്തമാക്കുന്നുണ്ട്. ഭരണാധിപനുണ്ടാകേണ്ട വിവേകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ അസത്യത്തിന് ചെവികൊടുക്കുമ്പോൾ അവന്റെ സേവകർ കൂടുതൽ ദുഷ്ടരായിത്തീരുമെന്ന് സോളമൻ ഉദ്ബോധിപ്പിക്കുന്നു. ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന അവൻ എന്നാൽ അവരുടെ അധപതനം നീതിമാന്മാർ കാണുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. പ്രവചനം: മുന്നറിയിപ്പുകൾ ഇല്ലാത്തയിടത്ത് ജനം നിയന്ത്രണം വെടിഞ്ഞു പ്രവർത്തിക്കുമെന്ന് പഠിപ്പിക്കുന്ന സോളമൻ നിയമം പാലിക്കുന്നവനെ അനുഗ്രഹീതനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജഭരണത്തിൽ മാത്രമല്ല സമൂഹങ്ങളിലും കുടുംബങ്ങളിലും നേതൃനിരയിലുള്ളവർ സമാനമായ വിവേകം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന സുഭാഷിതം ഭൃത്യരെ നിയന്ത്രിക്കുന്നതിലും ശരിയായ ശിക്ഷണം നൽകുന്നതിലും ശ്രദ്ധ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് മാത്രം നിയന്ത്രണവും അനുസരണവും കൊണ്ടുവരിക എളുപ്പമാകില്ലെന്ന് എഴുതുന്ന സോളമൻ ഭൃത്യരോടുള്ള അമിതമായ ദാക്ഷിണ്യവും ദയയും
സ്വന്തമായുള്ളതൊക്കെ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് ഒരുവനെ കൊണ്ടുപോകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സമൂഹജീവിതവും വ്യക്തികളിലെ ഗുണങ്ങളും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ നന്മതിന്മകൾ മറ്റുള്ളവരുടെയും പൊതുസമൂഹത്തിന്റെയും ജീവിതത്തെക്കൂടി ബാധിക്കുന്നതാണെന്ന ഉദ്ബോധനവും സോളമൻ ഈ അധ്യായത്തിൽ മുന്നോട്ടുവയ്ക്കുന്നുണ്ട്. അയൽക്കാരനോട് അനാവശ്യമായി മുഖസ്തുതി പറയുന്നത് ഒരു കിണിയാണെന്ന്, അത് സ്വാർത്ഥതാൽപര്യത്തോടെയുള്ളതും അയൽക്കാരന്റെ പതനത്തിന് കാരണമാകുന്നതുമാകാമെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനികൾ ക്രോധത്തെ നിയന്ത്രിച്ചും അകറ്റിയും ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ പരിഹാസകനും ഭോഷനും അതിനെ അനിയന്ത്രിതമായി അഴിച്ചുവിടുന്നുവെന്നും നഗരത്തിന് തീവയ്ക്കുന്നതിനു തുല്യം സമാധാനം ഇല്ലാതാക്കുന്നുവെന്നും രോഷവും കോപവും നിറഞ്ഞവൻ കലഹം ഇളക്കിവിടുകയും അതിക്രമങ്ങൾ വരുത്തിവയ്ക്കുകയും ചെയ്യുന്നുവെന്നും ഉദ്ബോധിപ്പിക്കുന്ന സോളമൻ, ജ്ഞാനിക്കും ഭോഷർക്കുമിടയിൽ സമാധാനപൂർണമായ പരസ്പരബന്ധം ഉണ്ടാവുക എളുപ്പമല്ലെന്ന് എഴുതുന്നു. ദുഷ്ടരും രക്തദാഹികളുമായ മനുഷ്യർ നിർദോഷനെ വെറുക്കുകയും അവന്റെ ജീവനെ വേട്ടയാടുകയും ചെയ്യുന്നു. കള്ളന്മാർക്കിടയിൽ നീണ്ടുനിൽക്കുന്ന പങ്കാളിത്തം എളുപ്പമല്ലെന്നും അവരുടെ സത്യവും വാഗ്ദാനങ്ങളും ഗൗരവതരമായി എടുക്കരുതെന്നും സുഭാഷിതം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൈവം മനുഷ്യർക്ക് സമാനമായ അവസരങ്ങളും കഴിവുകളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദരിദ്രന്റെയും അവനെ പീഡിപ്പിക്കുന്നവന്റെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണെന്ന് സോളമൻ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാതോരാതെ സംസാരിക്കുന്നവനേക്കാൾ നിശബ്ദനായിരിക്കുന്ന ഭോഷന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് സുഭാഷിതം പഠിപ്പിക്കുന്നു. അഹങ്കാരം പതനത്തിനും വിനയം ബഹുമതിക്കും കാരണമാകുമെന്നും സോളമൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരും കർത്താവും വ്യക്തിജീവിതവും. സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തിലെ നന്മതിന്മകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സോളമൻ സുഭാഷിത ഗ്രന്ഥത്തിലെ പൊതുവായ ശൈലിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി കർത്താവിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടി ഈ അധ്യായത്തിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള ബഹുമാനവും പരിഗണനയുമൊക്കെ വിലമതിക്കുന്ന സുഭാഷിതം, എന്നാൽ അമിത ഭയവും പരിഗണനയും ഒരുവന്റെ ജീവനെ തെറ്റായ രീതിയിൽ നയിക്കുന്ന ഒരു കെണിയാണെന്നും കർത്താവിൽ വിശ്വാസമർപ്പിച്ചുള്ള ജീവിതമാണ് സുരക്ഷിതമെന്നും പഠിപ്പിക്കുന്നു. സമാനമായി ഭരണാധിപന്റെ പ്രീതിക്കുവേണ്ടിയല്ല, യഥാർത്ഥ നീതിയുടെ ഉറവിടമായ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹത്തിനായാണ് പരിശ്രമിക്കേണ്ടതെന്നും സോളമൻ എഴുതിവയ്ക്കുന്നുണ്ട്. മനുഷ്യരെ ഭയക്കുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടതെന്നാണ് വചനം ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉപസംഹാരം. സുഭാഷിത പുസ്തകത്തിന്റെ തനതായ ശൈലിയിൽ യുവജനങ്ങൾക്കും അറിവു തേടുന്നവർക്കുമുള്ള ഉദ്ബോധനം തുടരുന്ന സോളമൻ തിരുത്തലുകൾ സ്വീകരിച്ച് ആത്മനിയന്ത്രണം പാലിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ അധ്യായത്തിൽ എടുത്തുകാണിക്കുന്നതെന്ന് നാം കണ്ടു. വ്യക്തിപരമായ തീരുമാനങ്ങളും പ്രവൃത്തികളും മറ്റുള്ളവരുടെയും പൊതുസമൂഹത്തിന്റെയും ജീവിതത്തെക്കൂടി ബാധിക്കുന്നതാണെന്നും അതുകൊണ്ടുതന്നെ എല്ലാവരും, പ്രത്യേകിച്ച് നേതൃനിരയിലുള്ളവർ, അവർ ഭരണാധിപരാകട്ടെ, സമൂഹത്തിലെ നേതൃത്വങ്ങളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, തങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ടവരെ ശരിയായ രീതിയിൽ ഉദ്ബോധിപ്പിക്കാനും ഉത്തരവാദിത്വപൂർവം തിരുത്താനും നീതിപൂർവം നയിക്കാനുമുള്ള തങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാനെന്നും സോളമൻ പറഞ്ഞുതരുന്നുണ്ട്. വചനം മുന്നോട്ടുവയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ വിനയപൂർവം സ്വീകരിക്കുകയും മനുഷ്യരിലെന്നതിനേക്കാൾ ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ടു പോവുകയും വാക്കുകളിലും പ്രവൃത്തികളിലും നന്മയും സത്യസന്ധതയും നീതിയും ഉത്തരവാദിത്വബോധവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൻ ഈ വാക്കുകൾ നമുക്കും പ്രേരണയാകട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 29 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കൊളംബിയയിൽ ഓഗസ്റ്റ് 10-ാം തീയതിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിച്ചവരോട് ആത്മീയ സാമീപ്യവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസാനത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഈ ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ദുരന്തബാധിതരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. ഭൂകമ്പത്തിൽ നിരവധി പേർ മരിക്കുകയും അനേകർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊളംബിയൻ ജനതയുടെ വേദനയിൽ താൻ പങ്കുചേരുന്നതായി പാപ്പ പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നറിയിച്ച പരിശുദ്ധ പിതാവ് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഭൂകമ്പത്തിന്റെ ആഘാതം നേരിട്ട എല്ലാവർക്കുമായി തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. ദുരന്തബാധിതരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അടിയന്തിര സഹായം എത്തിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ പിതാവ് നന്ദി രേഖപ്പെടുത്തി. ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതത്തിലായ കൊളംബിയൻ ജനതയോടുള്ള തന്റെയും ആഗോള കത്തോലിക്കാ സഭയുടെയും ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് അടിയന്തിര സാമ്പത്തിക സഹായമെത്തിച്ചു. ഓഗസ്റ്റ് 10-ന് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ഓളം ആളുകൾ മരിക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആദ്യഘട്ട സാമ്പത്തിക സഹായമായി 100,000 യൂറോ പരിശുദ്ധ പിതാവ് അനുവദിച്ചത്. പാപ്പായുടെ നിർദ്ദേശപ്രകാരം കാരുണ്യപ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അപ്പസ്തോലിക അൽമോണറി വഴിയാണ് ഏതാണ്ട് 1,10,00,000 രൂപയുടെ ഈ അടിയന്തിര സഹായം കൈമാറപ്പെട്ടത്. ദുരന്തബാധിത മേഖലകളിലെ യഥാർത്ഥ ആവശ്യങ്ങൾ വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായങ്ങൾ നൽകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വേദനയും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹോദരസ്നേഹത്തോടും കാര്യക്ഷമതയോടും പ്രതികരിക്കുന്ന ദൈവജനത്തിന്റെ കുടുംബമാണ് സഭ എന്ന സന്ദേശത്തോടെയാണ് സഹായപ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം നൽകുന്നത്.

0: ലോകത്തെ ജയിച്ച കർത്താവായ യേശുവിലേക്ക് വിശ്വാസത്തോടെ തിരിയാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:33 തിരുവചനത്തെ ആധാരമാക്കി യുവജനങ്ങളെ ക്ഷണിച്ച പാപ്പ ക്രിസ്തു തന്റെ ശിഷ്യരുടെ ജീവിതയാത്രയിൽ ഇന്നും വഴികാട്ടിയായി തുടരുന്നുവെന്നും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും പകരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. യുവാക്കൾ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യവും അവിടുത്തെ വചനത്തിന്റെ പ്രകാശവും ആവേശത്തോടെ സ്വീകരിക്കണമെന്നും കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ജോലിസ്ഥലങ്ങളിലും പഠനയിടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷികളാകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും കുട്ടികൾ നേരിടുന്ന അക്രമണങ്ങളും അവകാശലംഘനങ്ങളും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കു നീങ്ങുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 2024 ജനുവരി മുതൽ 2026 ജൂലൈ അവസാനം വരെ കാലയളവിൽ മാത്രം വെസ്റ്റ് ബാങ്കിൽ 174 പാലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതായി യുഎൻ സ്ഥിരീകരിച്ചു. ആഴ്ചയിൽ ഒന്നിലധികം കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് 1500ലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതേ കാലയളവിൽ 3 ഇസ്രായേൽ കുട്ടികൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ശിശുക്ഷേമനിധി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14 പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2 വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ആരാധനാക്രമവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000 വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
1: Nel nome del Padre e del Figlio e dello Spirito Santo.
2: Amen.
1: La pace sia con voi.
0: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വെളിപാട് പുസ്തകം 1 6-8 വരെയുള്ള വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
3: Dal libro dell'Apocalisse di San Giovanni Apostolo. A colui che ci ama e ci ha liberati dai nostri peccati con il suo sangue.
0: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
1: Cari fratelli e sorelle, il 5° capitolo della Costituzione conciliare Sacro Sanctum Concilium è dedicato all'anno liturgico, tema sul quale oggi vogliamo soffermarci per spiegarne il valore nella vita di ogni credente.
0: Priya sahodari sahodaranmare, 2 Vatican Council inde Sacro Sanctum Concilium enna pramana rekhayude

0: അഞ്ചാമത്തെ അധ്യായം ആരാധനാക്രമവർഷത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിനുള്ള മൂല്യം വിശദീകരിക്കുന്നതിനായി ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ക്രൈസ്തവ തിരുനാളുകളുടെ ചക്രത്തെ ആരാധനാക്രമവർഷം ഇന്ന് നിർവചിക്കുന്ന ഈ രീതി സഭാഭാഷയിൽ വ്യാപകമായത് ദൈവദാസനായ ആബട്ട് പ്രോസ്പർ ഗ്വരഞ്ജയുടെ പ്രവർത്തനത്തിലൂടെയാണെന്ന് ആദ്യമേ തന്നെ ഓർക്കേണ്ടതുണ്ട്. ഇത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ തണുത്തതും നിർജീവവുമായ ഒരു അവതരണമോ മറ്റൊരു കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ വെറും അനുസ്മരണമോ അല്ല എന്ന് മേദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനത്തിൽ 12 പിയൂസ് പാപ്പ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മറിച്ച് ആരാധനാക്രമവർഷമെന്നത് ഈ മർത്യജീവിതത്തിൽ താൻ ആരംഭിച്ച അതിരുകളില്ലാത്ത കരുണയുടെ യാത്ര തുടരുന്നവനും തന്റെ സഭയിൽ എപ്പോഴും ജീവിക്കുന്നവനുമായ ക്രിസ്തു തന്നെയാണ്. മനുഷ്യാത്മാക്കളെ നിത്യം സന്നിഹിതവും പ്രവർത്തനക്ഷമവുമായ തന്റെ ദിവ്യരഹസ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും അവയിലൂടെ അവരെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇത് ചെയ്യുന്നത്. ഇക്കാരണത്താൽ തന്നെ ചരിത്രത്തിൽ ക്രിസ്തു നിർവഹിക്കുന്ന രക്ഷാകര പ്രവർത്തനത്തിന്റെ നിരന്തരമായ വർത്തമാനവൽക്കരണമായാണ് ആരാധനാക്രമവർഷത്തെ മനസ്സിലാക്കേണ്ടത്. ഈ ആരാധനാക്രമ കാലചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനവുമായി സമ്പർക്കത്തിൽ തുടരുന്നു എന്നതിനാൽ തന്നെ എല്ലാ വിശ്വാസികളും അവിടുത്തെ കൃപയാൽ നിറയുന്നു. നമുക്കുവേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സഭ എപ്പോഴും പിന്തുടരുന്ന ലക്ഷ്യം. ഓരോ നിമിഷത്തിന്റെയും കേന്ദ്രത്തിൽ പെസഹ സംഭവത്തിന്റെ ആഘോഷത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. അതുകൊണ്ടുതന്നെ കൗൺസിൽ പിതാക്കന്മാർ ആരാധനാക്രമവർഷത്തിന്റെ അടിത്തറയും കേന്ദ്രബിന്ദുവും എന്ന നിലയിൽ അനാദിയിലെ തിരുനാൾ ദിനമായ ഞായറാഴ്ചയെയാണ് പരിഗണിക്കുന്നത്. ആധുനിക ഭാഷകളിൽ പലതിലും ഇതിന്റെ പേര് ദിയസ് ദോമിനി, കർത്താവിന്റെ ദിവസം ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദിനത്തെക്കുറിച്ച് സൂര്യന്റെ ദിവസം, സൺഡേ, സോൺടാക് എന്ന പരാമർശം പ്രബലമായിരിക്കുന്ന ഭാഷകളിൽ പോലും ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്കു കാണാം. ക്രിസ്തു ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ നീതിയുടെ സൂര്യനാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദിയസ് ദോമിനി എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച കർത്താവിന്റെ ദിവസവും സഭയുടെ ദിവസവും മനുഷ്യന്റെ ദിവസവും ഒടുവിൽ ദിവസങ്ങളുടെ ദിവസവും ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിലെ പെസഹാദിനമായ ഞായറാഴ്ച ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ അനുസ്മരിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദിനമായതിനാൽ അത് സമയത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. ഉയിർപ്പിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് അത് മനുഷ്യന്റെ കാലഘട്ടങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും നൂറ്റാണ്ടുകളെയും ഒരു ദിശാസൂചക അമ്പുപോലെ പിളർത്തി അവയെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഞായറാഴ്ച അന്തിമ ദിവസത്തെ, അതായത് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ദിവസത്തെ മുൻകൂട്ടി അറിയിക്കുന്നു. ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കുന്നതിന് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമാണ്. വചനത്തിന്റെ ശ്രവണവും ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കാളിത്തവും കൗൺസിൽ പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കൊൺവെനീരെ ഇൻ ഊനും, അതായത് വിശ്വാസികളുടെ ആനന്ദപൂർണമായ സമ്മേളനത്തിലേക്ക് നയിക്കുന്നു. അത്തരം ഒരു സമ്മേളനത്തിൽ ക്രൈസ്തവ സമൂഹം കർത്താവിനോടുള്ള അതിന്റെ കൂട്ടായ്മ ദൃശ്യമാക്കുകയും ക്രിസ്തുവിന്റേതാണെന്ന യാഥാർത്ഥ്യവും സഭയോടുള്ള അതിന്റെ വിശ്വസ്തതയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈയൊരു കൂട്ടായ്മയെ വെറും സാങ്കൽപ്പികമായ സാന്നിധ്യം കൊണ്ട് പകരം വയ്ക്കാനോ നിഷ്ക്രിയമായ ഒരു ഒത്തുചേരലിലേക്ക് ചുരുക്കാനോ സാധിക്കില്ല. കാരണം തങ്ങളെ മരിച്ചവരിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി സൃഷ്ടിച്ച ദൈവത്തിന് നന്ദിയർപ്പിക്കാനായി വിളിച്ചുകൂട്ടപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സജീവ പങ്കാളിത്തത്തിലാണ് ആരാധനാക്രമ കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ജോലി ഒഴിവാക്കാൻ കഴിയാത്തവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനായി ഏറ്റവും മികച്ച സാഹചര്യങ്ങൾക്കായി പരിശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളാൽ താളബദ്ധമാകുന്നതും സഭയുടെ വിശ്വാസവും ഭക്തിയും ഇഴചേരുന്നതുമായ ആരാധനാക്രമ വർഷത്തിന് ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട്. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ആഴ്ചതോറുമുള്ള പെസഹ ആഘോഷത്തോട് 50 ദിവസങ്ങളുടെ അതിയായ ആനന്ദമുള്ള കാലയളവിലേക്ക് നീണ്ടുനിൽക്കുന്നതും പന്തക്കുസ്ത തിരുനാളിൽ പൂർത്തിയാകുന്നതും അനുതാപസ്വഭാവമുള്ള നോമ്പുകാലം കൊണ്ട് ഒരുക്കപ്പെടുന്നതുമായ പരമോന്നതമായ തിരുനാൾ വാർഷിക പെസഹ ആഘോഷവും കൂട്ടിച്ചേർക്കപ്പെട്ടു. പെസഹ ആവർത്തന ചക്രത്തിന്റെ മാതൃകയിൽ പിന്നീട് വികസിച്ച ക്രിസ്തുമസ് ആവർത്തന ചക്രം ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിന്റെയും അവിടുത്തെ ജനനത്തിന്റെയും ലോകത്തിനുള്ള അവിടുത്തെ വെളിപ്പെടുത്തലിന്റെയും രഹസ്യങ്ങൾ വീണ്ടും അനുഭവിക്കാൻ സാധ്യത നൽകി. തുടർന്ന് സഭ വിവിധ കാലഘട്ടങ്ങളിൽ തന്റെ പുത്രന്റെ രക്ഷാകരമായ പ്രവർത്തനത്തോട് വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കവും സ്വർഗത്തിൽ ദൈവത്തിന് പൂർണമായ സ്തുതി പാടുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരുടെയും ഓർമ്മത്തിരുനാളുകളും ഉൾപ്പെടുത്തി. അങ്ങനെ ആരാധനാക്രമവർഷം മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസികളെ പെസഹാരഹസ്യത്തിന്റെ പൂർണതയിലേക്കും ഭാവിയിലെ മഹത്വത്തിന്റെ മുന്നാസ്വാദനത്തിലേക്കും നയിച്ചുകൊണ്ട് രക്ഷയുടെ കൂദാശാപരമായ രൂപത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം വീണ്ടും നമുക്കു മുന്നിൽ വയ്ക്കുന്നു. അതിൽ സഭ ക്രിസ്തുവിന്റെ രഹസ്യത്തിന്റെ രക്ഷാകരമായ വർത്തമാനകാലികത ആഘോഷിക്കുകയും അതുവഴി വിശ്വാസികൾക്ക് അതിൽ കൂടുതൽ ആഴത്തിൽ പങ്കുചേരാൻ സാധ്യത നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആരാധനാക്രമവർഷം ഓരോ അജപാലന പ്രവർത്തനത്തിന്റെയും പ്രചോദന തത്വവും അതിന്റെ അനിവാര്യമായ ചട്ടക്കൂടും ആയി മാറുന്നത്.
1: permettendo ai credenti di parteciparvi sempre più profondamente. Per questo l'anno liturgico costituisce il principio ispiratore, il quadro di riferimento essenziale di ogni azione pastorale.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കൊളംബിയയിൽ ഓഗസ്റ്റ് 10-ാം തീയതിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിച്ചവരോട് ആത്മീയ സാമീപ്യവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസാനത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഈ ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ദുരന്തബാധിതരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. ഭൂകമ്പത്തിൽ നിരവധി പേർ മരിക്കുകയും അനേകർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊളംബിയൻ ജനതയുടെ വേദനയിൽ താൻ പങ്കുചേരുന്നതായി പാപ്പ പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നറിയിച്ച പരിശുദ്ധ പിതാവ് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഭൂകമ്പത്തിന്റെ ആഘാതം നേരിട്ട എല്ലാവർക്കുമായി തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. ദുരന്തബാധിതരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അടിയന്തിര സഹായം എത്തിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ പിതാവ് നന്ദി രേഖപ്പെടുത്തി. ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതത്തിലായ കൊളംബിയൻ ജനതയോടുള്ള തന്റെയും ആഗോള കത്തോലിക്കാ സഭയുടെയും ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് അടിയന്തിര സാമ്പത്തിക സഹായമെത്തിച്ചു. ഓഗസ്റ്റ് 10-ന് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ഓളം ആളുകൾ മരിക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആദ്യഘട്ട സാമ്പത്തിക സഹായമായി 100,000 യൂറോ പരിശുദ്ധ പിതാവ് അനുവദിച്ചത്. പാപ്പായുടെ നിർദ്ദേശപ്രകാരം കാരുണ്യപ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അപ്പസ്തോലിക അൽമോണറി വഴിയാണ് ഏതാണ്ട് 1,10,00,000 രൂപയുടെ ഈ അടിയന്തിര സഹായം കൈമാറപ്പെട്ടത്. ദുരന്തബാധിത മേഖലകളിലെ യഥാർത്ഥ ആവശ്യങ്ങൾ വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായങ്ങൾ നൽകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വേദനയും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹോദരസ്നേഹത്തോടും കാര്യക്ഷമതയോടും പ്രതികരിക്കുന്ന ദൈവജനത്തിന്റെ കുടുംബമാണ് സഭ എന്ന സന്ദേശത്തോടെയാണ് സഹായപ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം നൽകുന്നതെന്ന് അൽമോണറി പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മരീൻദെ സാൻ മാർട്ടിൻ പ്രസ്താവിച്ചു. പ്രത്യാശയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കു കടന്നുവരാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളാകാനും യുവജനത്തെ ക്ഷണിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 11 മുതൽ 16 വരെ തീയതികളിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഒസ്ത്രാവയിൽ നടക്കുന്ന ദേശീയ യുവജനദിനത്തിൽ പങ്കെടുക്കുന്നവർക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ലോകത്തെ ജയിച്ച കർത്താവായ യേശുവിലേക്ക് വിശ്വാസത്തോടെ തിരിയാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനത്തെ ആധാരമാക്കി യുവജനങ്ങളെ ക്ഷണിച്ച പാപ്പ ക്രിസ്തു തന്റെ ശിഷ്യരുടെ ജീവിതയാത്രയിൽ ഇന്നും വഴികാട്ടിയായി തുടരുന്നുവെന്നും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും പകരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. യുവാക്കൾ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യവും അവിടുത്തെ വചനത്തിന്റെ പ്രകാശവും ആവേശത്തോടെ സ്വീകരിക്കണമെന്നും കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ജോലിസ്ഥലങ്ങളിലും പഠനയിടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷികളാകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും കുട്ടികൾ നേരിടുന്ന അക്രമണങ്ങളും അവകാശലംഘനങ്ങളും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കു നീങ്ങുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 2024 ജനുവരി മുതൽ 2026 ജൂലൈ അവസാനം വരെ കാലയളവിൽ മാത്രം വെസ്റ്റ് ബാങ്കിൽ 174 പാലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതായി യു എൻ സ്ഥിരീകരിച്ചു. ആഴ്ചയിൽ ഒന്നിലധികം കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് 1500-ലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതേ കാലയളവിൽ 3 ഇസ്രായേൽ കുട്ടികൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ശിശുക്ഷേമനിധി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്താറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ആരാധനാക്രമവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വെളിപാട് പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dal libro dell'Apocalisse di San Giovanni Apostolo. A colui che ci ama e ci ha liberati dai nostri peccati con il suo sangue.
2: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമീൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്.
5: Colui che era e che viene, l'onnipotente, parola di Dio.
2: വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, il quinto capitolo della Costituzione conciliare Sacro Sanctum Concilium è dedicato all'anno liturgico, tema sul quale oggi vogliamo soffermarci per spiegarne il valore nella vita di ogni credente.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയുടെ 5-ാമത്തെ അധ്യായം ആരാധനാക്രമവർഷത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിനുള്ള മൂല്യം വിശദീകരിക്കുന്നതിനായി ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ക്രൈസ്തവ തിരുനാളുകളുടെ ചക്രത്തെ ആരാധനാക്രമവർഷം ഇന്ന് നിർവചിക്കുന്ന ഈ രീതി സഭാഭാഷയിൽ വ്യാപകമായത് ദൈവദാസനായ ആബട്ട് പ്രോസ്പർ ഗ്വരഞ്ജയുടെ പ്രവർത്തനത്തിലൂടെയാണെന്ന് ആദ്യമേ തന്നെ ഓർക്കേണ്ടതുണ്ട്. ഇത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ തണുത്തതും നിർജീവവുമായ ഒരു അവതരണമോ മറ്റൊരു കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ വെറും അനുസ്മരണമോ അല്ല എന്ന് മേദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനത്തിൽ 12-ാം പിയൂസ് പാപ്പ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മറിച്ച് ആരാധനാക്രമവർഷമെന്നത് ഈ മർത്യജീവിതത്തിൽ താൻ ആരംഭിച്ച അതിരുകളില്ലാത്ത കരുണയുടെ യാത്ര തുടരുന്നവനും തന്റെ സഭയിൽ എപ്പോഴും ജീവിക്കുന്നവനുമായ ക്രിസ്തു തന്നെയാണ്. മനുഷ്യാത്മാക്കളെ നിത്യം സന്നിഹിതവും പ്രവർത്തനക്ഷമവുമായ തന്റെ ദിവ്യരഹസ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും അവയിലൂടെ അവരെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇത് ചെയ്യുന്നത്. ഇക്കാരണത്താൽ തന്നെ ചരിത്രത്തിൽ ക്രിസ്തു നിർവഹിക്കുന്ന രക്ഷാകര പ്രവർത്തനത്തിന്റെ നിരന്തരമായ വർത്തമാനവൽക്കരണമായാണ് ആരാധനാക്രമവർഷത്തെ മനസ്സിലാക്കേണ്ടത്. ഈ ആരാധനാക്രമ കാലചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനവുമായി സമ്പർക്കത്തിൽ തുടരുന്നു എന്നതിനാൽ തന്നെ എല്ലാ വിശ്വാസികളും അവിടുത്തെ കൃപയാൽ നിറയുന്നു. നമുക്കുവേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സഭ എപ്പോഴും പിന്തുടരുന്ന ലക്ഷ്യം. ഓരോ നിമിഷത്തിന്റെയും കേന്ദ്രത്തിൽ പെസഹ സംഭവത്തിന്റെ ആഘോഷത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. അതുകൊണ്ടുതന്നെ കൗൺസിൽ പിതാക്കന്മാർ ആരാധനാക്രമവർഷത്തിന്റെ അടിത്തറയും കേന്ദ്രബിന്ദുവും എന്ന നിലയിൽ അനാദിയിലെ തിരുനാൾ ദിനമായ ഞായറാഴ്ചയെയാണ് പരിഗണിക്കുന്നത്. ആധുനിക ഭാഷകളിൽ പലതിലും ഇതിന്റെ പേര് ദിയസ് ദോമിനി, കർത്താവിന്റെ ദിവസം ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദിനത്തെക്കുറിച്ച് സൂര്യന്റെ ദിവസം, സൺഡേ, സോൺടാക് എന്ന പരാമർശം പ്രബലമായിരിക്കുന്ന ഭാഷകളിൽ പോലും ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്കു കാണാം. ക്രിസ്തു ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ നീതിയുടെ സൂര്യനാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദിയസ് ദോമിനി എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച കർത്താവിന്റെ ദിവസവും സഭയുടെ ദിവസവും മനുഷ്യന്റെ ദിവസവും ഒടുവിൽ ദിവസങ്ങളുടെ ദിവസവും ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിലെ പെസഹാദിനമായ ഞായറാഴ്ച ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ അനുസ്മരിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദിനമായതിനാൽ അത് സമയത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. ഉയിർപ്പിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് അത് മനുഷ്യന്റെ കാലഘട്ടങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും നൂറ്റാണ്ടുകളെയും ഒരു ദിശാസൂചക അമ്പുപോലെ പിളർത്തി അവയെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഞായറാഴ്ച അന്തിമ ദിവസത്തെ, അതായത് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ദിവസത്തെ മുൻകൂട്ടി അറിയിക്കുന്നു. ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കുന്നതിന് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമാണ്. വചനത്തിന്റെ ശ്രവണവും ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കാളിത്തവും കൗൺസിൽ പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കൊൺവെനീരെ ഇൻ ഊനും, അതായത് വിശ്വാസികളുടെ ആനന്ദപൂർണമായ സമ്മേളനത്തിലേക്ക് നയിക്കുന്നു. അത്തരം ഒരു സമ്മേളനത്തിൽ ക്രൈസ്തവ സമൂഹം കർത്താവിനോടുള്ള അതിന്റെ കൂട്ടായ്മ ദൃശ്യമാക്കുകയും ക്രിസ്തുവിന്റേതാണെന്ന യാഥാർത്ഥ്യവും സഭയോടുള്ള അതിന്റെ വിശ്വസ്തതയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈയൊരു കൂട്ടായ്മയെ വെറും സാങ്കൽപ്പികമായ സാന്നിധ്യം കൊണ്ട് പകരം വയ്ക്കാനോ നിഷ്ക്രിയമായ ഒരു ഒത്തുചേരലിലേക്ക് ചുരുക്കാനോ സാധിക്കില്ല. കാരണം തങ്ങളെ മരിച്ചവരിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി സൃഷ്ടിച്ച ദൈവത്തിന് നന്ദിയർപ്പിക്കാനായി വിളിച്ചുകൂട്ടപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സജീവ പങ്കാളിത്തത്തിലാണ് ആരാധനാക്രമ കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ജോലി ഒഴിവാക്കാൻ കഴിയാത്തവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനായി ഏറ്റവും മികച്ച സാഹചര്യങ്ങൾക്കായി പരിശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളാൽ താളബദ്ധമാകുന്നതും സഭയുടെ വിശ്വാസവും ഭക്തിയും ഇഴചേരുന്നതുമായ ആരാധനാക്രമവർഷത്തിന് ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട്. ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ആഴ്ചതോറുമുള്ള പെസഹ ആഘോഷത്തോട് 50 ദിവസങ്ങളുടെ അതിയായ ആനന്ദമുള്ള കാലയളവിലേക്ക് നീണ്ടുനിൽക്കുന്നതും പന്തക്കുസ്ത തിരുനാളിൽ പൂർത്തിയാകുന്നതും അനുതാപ സ്വഭാവമുള്ള നോമ്പുകാലം കൊണ്ട് ഒരുക്കപ്പെടുന്നതുമായ പരമോന്നതമായ തിരുനാൾ വാർഷിക പെസഹ ആഘോഷവും കൂട്ടിച്ചേർക്കപ്പെട്ടു. പെസഹ ആവർത്തന ചക്രത്തിന്റെ മാതൃകയിൽ പിന്നീട് വികസിച്ച ക്രിസ്തുമസ് ആവർത്തന ചക്രം ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിന്റെയും അവിടുത്തെ ജനനത്തിന്റെയും ലോകത്തിനുള്ള അവിടുത്തെ വെളിപ്പെടുത്തലിന്റെയും രഹസ്യങ്ങൾ വീണ്ടും അനുഭവിക്കാൻ സാധ്യത നൽകി. തുടർന്ന് സഭ വിവിധ കാലഘട്ടങ്ങളിൽ തന്റെ പുത്രന്റെ രക്ഷാകരമായ പ്രവർത്തനത്തോട് വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കവും സ്വർഗത്തിൽ ദൈവത്തിന് പൂർണമായ സ്തുതി പാടുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരുടെയും ഓർമ്മത്തിരുനാളുകളും ഉൾപ്പെടുത്തി. അങ്ങനെ

0: ഘടനാക്രമവർഷം ഓരോ അജപാലന പ്രവർത്തനത്തിൻ്റെയും പ്രചോദന തത്വവും അതിൻ്റെ അനിവാര്യമായ ചട്ടക്കൂടും ആയി മാറുന്നത്.
1: permettendo ai credenti di parteciparvi sempre più profondamente. Per questo l'anno liturgico costituisce il principio ispiratore, il quadro di riferimento essenziale di ogni azione pastorale.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.